കീരിത് ഖുർആനുകെ അസ്സജിദ സൂറത്തുകെ നുവവനായ മാനൈ ദെങ് ഏനായ ഫുരിഹമ സിഫ ദെവ്വ എകലാംഗെ റൂഹ ഫുളും ഏനായ ഫുമെലെവ്വിയെ എബഹി ഫുറാനെലുവ്വിയെ അതെ കലാംഗെ ത്യബാമി ഹുന്ന ഇവുമാ ഫെനുമാ ഹിത്തല്ലെവ്വിയെ ത്യബാമി ഹും ശുക്രുകുരണി വരഫിസ്മതുന്നെ.

കിരിത് ഖുർആനുകെ അൽ മുൽക്ക് സൂറത്തുകെ തേവേസ്വനായ മാനൈ കലേഗ്ഫാൻ വിദാള വാഷ എക്കലാംഗൈ തിയബാമീഹുൻ ഉഫത്തവാ തിയബാമീഹുന്ന ഇവുമാ ഫെനുമാ ഹിത്തല്ലെ വിരസ് കലാംഗൈ തിയബാമീഹുൻ ശുക്രു കുറണി വരവ് വിസ്മദുന്നേ.

0: കിരിത് ഖുർആൻഗെ യൂനുസ് സൂറത്തുഗെ എത്തിരീസ് വനായ മാനൈ കലേഗഫാൻ വിദാൾ വാഷേ ത്യബാമിഹുന്നം ഉഡുന്നാ ബിമും റിസുഖ് ദെവ്വനി കാകു ഹെയ്യെ നുവത ഇവുമാ ഫെനും മിൽക്കുവെഗിം വനി കാകം ഹെയ്യെ അതി മറുവെഫാവാ തകതിൻ ദിരേ തകതി നെരുവ്വാ ദിരേ തകതിൻ മറുവെഫാവാ തകതി നെരുവ്വനി കാകു ഹെയ്യെ അതി എമ്മെഹാ കന്ത തദ്ബീർ കുറവ്വനി കാകു ഹെയ്യെ ഫഹെ എവരെൻ ബുണാനതെ ഏ അല്ലാഹെ ദെൻ കലേഗഫാൻ വിദാൾ വാഷെ ഫഹെ തിയബാമിഹും എഖലാംഗിയ തഖ്വാവെരി നുവനി ഹെയ്യെ
1: മിഹുരിഹാ ആയത്തഹക നസറു ഹിംഗാലായിരുവസ് എമ്മെ ആമുകും ഫാഹക കുരവേ എക്കമകി അല്ലോ താലാ ദെവ്വി മി നിയുമെത്തഹുഗെ മുഹിമ്മുകമ ഇൻസാനും എ നിയുമെത്തകം ഹക്കു ഗൊതുഗ ശുക്രുനു കുറാവാഹക ദുനിയയം ഉഫംവായിരു കംഫതം അടു നീവേ മീഹക വാഹകേ നുദെക്കേന എമീഹും വണി മമ്മണുന്ന സബബകി ബസ്മുഷുമകി കംഫതം ഇവേ അടുഗെ എഹീഗ ഇൻസാനാഗെ കിബാഗ അഷഗണ്ണ സിഫേ കമുഗവും എഹിംകമും മികമും മിസ് ദേഹവണി അല്ലോഹ്ഗെ മി നിയുമതുഗെ ബേനു തിരികമാ മുഹിമ്മുഖം ഖുദ്റതുഗെ അജാബത